ജനനാനുഗുർ മുഖത്യ മേരീജിൻ തുടികെ ഹർ ഹാജർ നദ്രി ഐ എ രാമ സേ ഭഗത് സേ സേവക് മേരി ജിന്ദുടികെ ജോ പ്രഭ മേരെ മന പാണേ രാമ സേ ഹർ ദർഗ പയനായ മേരി ജിന്ദുടികെ ഐന സാച് സുമാണേ രാമ തെനക്ക സംഗമൽ ഉത്തരേ മേരി ജിന്ദുടികെ രംഗ രാത്തെ നദ്ര നീസാണേ രാമ നാനക് കി പ്രാബേന്തി മേരി ജിന്ദുടികെ മിൽ സാധു സംഗ അഗാണേ രാമ ഹേ രസന ജപ ഗോവിന്ദോ മേരി ജിന്ദുടികെ ജപ ഹർ ഹർ തൃഷ്ണ ജായ രാമ ജേ ദയാ കരേ മേരാ പാര ബ്രഹ്മ മേരീ ജിന്ദുടികേ തേ സുമന നാമ സായ രാമ ജിത് ഭേട്ടേ പൂരാ സദ്ഗുരു മേരീ ജിന്ദുടികേ ജോ ഹർ തന് നിത് പായേ രാമ വട ഭാഗീ സംഗത് മിലേ മേരീ ജിന്ദുടികേ നാനക് ഹർ ഗുണ ഗായേ രാമ ഥാന സനന്തര രാവരയാ മേരീ ജിന്ദുടികേ പാര ബ്രഹ്മ പ്രദാത രാമ ताक अंत न पाइये मेरी जिंदड़िए पूर्ण पुरख विधाता राम सर्व दिया प्रतपालदा मेरी जिंदड़िए जो बालक पित माता राम सायस सियान पनह मिले मेरी जिंदड़िए

സൂക്ഷ്മമനമയ ആവസയ ജാമതേ പുരമായ നദ്ര തുദ് അർദാസ് മേരി ജിൻ ആപ്യോപായ താ മൈ കയാ കഹേണ ജാ തുജെ കഹായ വാരി ഖസ്മ കടായേ കിർത കമാമണാ മന്ദാ കിസേ ന ആഖ ഝഗടാ പാവണാ ന പായേ ഝഗടാ സ്വാമ സേതി ആപ ആപ വഞ്ഞാവണാ ജിസ നാൽ സംഗത കർ